0: അപവിശ്വാസ കരണ അഭിരഹസ്യ പ്രകാശകരമോ
1: സ്വാമി വാസ്യ കുതുസേക സ്വാമി വാസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശ്വിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ വഹൻസിഗേ ശ്രീ സർരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗി വന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മേനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ് സകല പൂജക പിരിശുദ്ധ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺ വന്നിട്ട് സലസ്സുനു മേനവ ഉത്താനി ബലാപുരത്ത് ഏത്തുവ മീകിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്വാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ ഖന്ദവാഗത് മേനവ അപ്പ സിയാലന്ത ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവന കനിമരിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെക് കാലയൻ ഒബഗേ കമത്തേ ടുക്കല ശീല ശുദ്ധവന്തയിന്ത് സമഗ അപ്പതി സദാ ജീവനേ സഹഭാഗി വീമട്ട സുദുസൻകല മേനവ തവത ഉൻഹാ സമഗൊബട പ്രശാന്ത് സാ കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരെയ്ത സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെ ക്വഡവാസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമയാ

0: അപവിശ്വാസകരണ ബിരഹസ്യ പ്രകാശകരമു.
1: സ്വാമി ഭവാൻസേകുതു സേക സ്വാമി ഭവാൻസേതാനുഭൂസേക സ്വാമിനി ഭവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസേഗെ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുതകരമു. ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കറാനട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസേഗെ ശ്രീ സർറേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവൻ അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവൈ പെതൃ പവത്നാമകെ ശുദ്ധ ഉസഭാവ് സീക്കല മേനവ് ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗറത് ഗുരുതുമന്ദ് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മേനവ്. ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകി അപകെ സഹോദര സഹോദരിയാന്ത് ഉപകെ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്വാൻ കുത്സ്യാലാന്ത് സീകര ഉപകെ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടോൻ ഖന്ദവാഗത് മേനവ് അപ്പസ്യാലാന്റ് ദയനുക്കം പാകല മേനവ്. ഭാഗ്യവത് ദേമാതാവന് കന്നിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുൽ വരുന്ത് എക്കെ കാലയൻഹ്യുപകെ കമത്തെ ടുക്കലശീല ശുദ്ധവാന്തയിന്ത് സമഗ അപതി സദാ ജീവനേ സഹഭാഗി വീമട്ട് സുദുസാൻകല മേനവ്. തവത ഉൻഹാ സമഗുപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയെ വർണ്ണാക്കിരിമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ്. ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേ ദസ്യലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ് വസന്നാ ഊ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത്.

0: എവിറ്റ് ജീവമാണ് സത്വയാൻ സദരദേന ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയാൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷ്യേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദേന തുണ്വന സ്വർഗ്ഗേ സിയോൻ ഹി മാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടി වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ